ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുമില്ലേ, നിഖിൽ കേനൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.